ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രഭാതം എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലുമൊക്കെ ഒരു ലൈഫിൽ നമുക്കൊരല്പം വില കിട്ടണമെന്ന്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ആഗ്രഹിച്ച് തോറ്റുപോയൊരു കാര്യമാണെന്ന് പറയൂ കേട്ടോ. കാര്യം വേറൊന്നുമല്ല, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി

നിൽക്കുന്നു. പക്ഷെ പലപ്പോഴും പലരുടെ ലൈഫിൽ ഒരു വില ഇല്ലാത്തവളായിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തവനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും, നമ്മളോട് ഭയങ്കര കെയറിംഗ് ആയിരിക്കും, നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് കരുതലോടെ കാര്യങ്ങളെ നോക്കി കാണുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു വില തരുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കത് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാന്ന്, സെറ്റ് ആവാന്ന്, ആരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു വില കിട്ടും. തിരിച്ചു വരാം നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: ഹലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടന്താ ഇരിക്ക.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലയാ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്കൊരു വില കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ തന്നെ വളരെയധികം ഒരു വില ഇടുക എന്നതാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മൾ നമ്മളെ തന്നെ ബിസി ആയിട്ട് വെക്കുക. നമ്മൾ നമുക്ക് എത്ര വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് ആദ്യം നമ്മൾ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതനുസരിച്ച് ആ ഒരു വിലയ്ക്കനുസരിച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് അങ്ങനെ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും അട്രാക്ട് ചെയ്യും, യൂണിവേഴ്സ് തന്നെ ഗ്രാജുവലി അട്രാക്ട് ചെയ്യും. എല്ലാവർക്കും മുമ്പിൽ അവൈലബിൾ ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വിലയില്ലാത്തവളായിട്ട് നിന്നിട്ട് വില തരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മൾ തന്നെ ഒരു പൊടി വില ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ വില ഇട്ട് കഴിയുമ്പോൾ നമ്മളോട് സംസാരിക്കാനും മറ്റുള്ളവർക്ക് റെസ്പെക്ട്ഫുള്ളി ഒരു നോട്ടം, അല്ലെങ്കിൽ വളരെ റെസ്പെക്ട്ഫുള്ളി നമ്മളെ നോക്കാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരല്പം എങ്കിലും കുറച്ച് വില തരാനും ടൈം തരാനൊക്കെ ശ്രമിക്കും. മാത്രമല്ല ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ കർമ്മ ചെയ്യുക, ബാക്കിയെല്ലാം ഹിറ്റ് ചെയ്തോളും. ഓൺ എ പോസിറ്റീവ് വേ, സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹாய் ஹலோ, வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர்ஷி மீரா ஒளியோன் மை ரேடியோ 90 FM கேட்டறிஞ்ഞു கூட்டு கூடாம். எஸ், நம்முடைய SMS க்வெஸ்டின்டே டைம் ஆயிட்டுண்டு. ஸோ க்வெஸ்டின் ചോദിക്കാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. ദാ ചോദ്യം പിടിച്ചോളൂ. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ് ടു ലെങ്ത് റേഷ്യോ ഓഫ് ദ ഇന്ത്യൻ ഫ്ലാഗ്? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ് ടു ലെങ്ത് റേഷ്യോ ഓഫ് ദ ഇന്ത്യൻ ഫ്ലാഗ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഹേ ഹായ് ഹലോ വെൽക്കം ബാക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷയം വന്നിട്ടുണ്ട്. അപർണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപർണയുടെ സിസ്റ്റർ ആയിട്ടുള്ള അർച്ചനയുടെ ബർത്ത്ഡേ ആണ്. സോ അർച്ചന കുട്ടി വിഷയ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. സോ അർച്ചന 12th ലാണ് കേട്ടോ പഠിക്കുന്നത്. സോ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുകയാണ്. ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ, സെറ്റാവട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. എന്തായാലും വൺസ് അഗെയിൻ വിഷയ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ ഇന്ത്യർ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിന്റെ പേരിലും ഞാൻ ഒന്നും കൂടെ ബർത്ത്ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ മഴക്കാലത്താണെങ്കിലും ഇനിയിപ്പോൾ വെയിൽ സമയത്താണെങ്കിലും ഒക്കെയും കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വയ്യായിക വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ വയ്യായിക വരുന്നത് കുട്ടികൾക്കാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, കുട്ടികൾക്ക് സ്വയം ചികിത്സ പാടില്ല, എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന നടത്തി അവരുടെ ഒരു മോണിറ്ററിംഗിലൂടെ മാത്രമേ നമ്മൾക്ക് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാവുള്ളൂ, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. പക്ഷേ പ്രധാനമായിട്ടും ആശുപത്രികളിലൊക്കെ കാണേണ്ടതും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുണ്ടോ എന്ന് ഇൻഷുർ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയാണ്, അതൊക്കെ പറയാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷ്യ മിറിയും ഇവിടെ പ്രസന്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ആശുപത്രിയിലൊക്കെ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന്. പ്രധാനമായിട്ടും വേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അതായത് പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കുമുള്ള മരുന്നുകൾ, പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ടുള്ള ഉപകരണങ്ങളും അതിനുള്ള പ്രാഥമിക ചികിത്സാ മരുന്നുകൾ, ഫീൽഡ് തല പ്രതിരോധ മരുന്ന് വിതരണവും കുത്തിവെപ്പും, അതുപോലെ തന്നെ ടെറ്റനസ് TT ക്ഷയരോഗ ചികിത്സാ മരുന്നുകൾ, ഓക്സിജൻ കൺസൾട്ടേറ്റർ, ECG അടിസ്ഥാന ലാബ് സൗകര്യങ്ങൾ തുടങ്ങിയവയും സജ്ജീകരിക്കണം. ഇതൊക്കെ നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട സൗകര്യങ്ങളാണ്. ഇനി കുറച്ചധികം കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറിയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. പ്രധാനമായിട്ടും ആശുപത്രികളിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ വേണം കേട്ടോ, IV ആന്റിബയോട്ടിക്കുകൾ വേണം, അതുപോലെ തന്നെ സക്ഷൻ അപ്പാരൻസ്, ECG, ലാബ് സൗകര്യം തുടങ്ങിയവയും വേണം. ഇനിയിപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് നമ്മുടെ ആശുപത്രിയിൽ വേണ്ടത്ര അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആശുപത്രിയിലേക്ക്

പോണെങ്കിൽ ആ എത്തുന്ന വരെയുള്ള ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ജീവൻ രക്ഷാ സംവിധാനവും നമ്മൾ ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ആശുപത്രികളിൽ അത്യാവശ്യം വേണ്ടത് എന്ത് എന്നതിനെ കുറിച്ചായിരുന്നു. താലൂക്ക് ആശുപത്രിയിൽ നോക്കുകയാണെങ്കിൽ ആന്റി വെനം, ആന്റി റാബിസ് മരുന്നുകൾ, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ വളരെ അത്യാവശ്യമാണ്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മുൻഗണന കിട്ടും വിധം കാഷ്വാലിറ്റി ട്രയാജ് സംവിധാനം വേണം, ട്രോമാ കെയർ സംവിധാനം ശക്തമാക്കണം, അതുപോലെ തന്നെ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ വേണം, രാത്രി ഒന്നിലധികം ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും ഉണ്ടാകണം എന്നതുമാണ് താലൂക്ക് ആശുപത്രിയിൽ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം എന്തെങ്കിലും ഒരു എമർജൻസി കൊണ്ട് ഡോക്ടറിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ലാതെ വരുകയും എന്തെങ്കിലും ഒരു എമർജൻസിയും അവരുടെ ജീവൻ ആപത്തായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തായാലും അതൊക്കെ നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയ വളരെ നന്നായിരുന്നു. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം വിവിധ വിഭാഗം ആശുപത്രികളിൽ അത്യാവശ്യം വേണ്ടത് എന്തൊക്കെ എന്നതാണ്. ഇനിയിപ്പോൾ ജില്ലാ ജനറൽ ആശുപത്രികളിൽ നോക്കുകയാണെങ്കിൽ താലൂക്ക് ആശുപത്രികളിലുള്ള എല്ലാ സംവിധാനങ്ങളും വേണം. പുറമേ 24 മണിക്കൂറും എല്ലാ സേവനങ്ങളും ലഭ്യമാക്കണം. അതിനാവശ്യമായിട്ടുള്ള ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും വേണം കേട്ടോ. മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ലാത്ത രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളും ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ സജ്ജമാക്കേണ്ടതും അത്യാവശ്യമാണ്. സോ അങ്ങനത്തെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ വേണ്ടത് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറ.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Yes, guys, welcome back to Morning Bell with me, R. Shemira, only on my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം വിവിധ വിഭാഗം ആശുപത്രികളിൽ അത്യാവശ്യം വേണ്ടതെന്തൊക്കെ എന്നതിനെ കുറിച്ചായിരുന്നു. ഇനിയിപ്പം മെഡിക്കൽ കോളേജിലേക്ക് കടക്കുകയാണെങ്കിൽ 24 മണിക്കൂറും എല്ലാ വിഭാഗങ്ങളിലും സേവനം ലഭ്യമാക്കണം കേട്ടോ. പൂർണ്ണമായും റെഫറൽ ആശുപത്രിയായി മാറണം. സങ്കീർണമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് പുറമെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലായിരിക്കണം മെഡിക്കൽ കോളേജ് സജ്ജമാക്കേണ്ടത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ സെറ്റാവട്ടെ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെയുള്ള എല്ലാ രീതിയിലുള്ള എമർജൻസി കാര്യങ്ങളും എല്ലാ ആശുപത്രികളിലും ലഭ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

வெல்கம் பேக் டு மார்னிங் பெல் வித் மீ ஆர் ஷே மீரா ஒலி ஆன் மை ரேடியோ 90 FM. கேட்டறிஞ்ஞ கூட்டு கூடாம். നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഷിടുപ്പേന്ന് ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റിൻ മിസ്സായി പോയവരുണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ദ ഇന്ത്യൻ ഫ്ലാഗ്? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ദ ഇന്ത്യൻ ഫ്ലാഗ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും നീറാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളെ സ്വന്തം മാർഷി മിറിയായിരുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് കത്തിയൊക്കെ വെച്ചിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പീഡിക ക്ലോസ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോവാനായിട്ട് പോവുകയാണ്. അതിന് മുൻപ് എനിക്ക് പറയാനായിട്ടുള്ളത്, നമുക്ക് നമ്മളിടുന്ന വിലയാണ് മറ്റുള്ളവർ നമുക്ക് തരുന്നൊരു വില. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരും നമ്മളെ അതനുസരിച്ചൊരു വില കൽപ്പിക്കാനായിട്ട് ഉള്ളൊരു മുൻകരുതൽ എടുക്കുക തന്നെ ചെയ്യും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും മുമ്പിൽ വളരെ പൊളൈറ്റായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഞ്ജു ചേച്ചി പറഞ്ഞൊരു ഡയലോഗാണ്. ശരിക്കും വളരെ അടക്കവും ഒതുക്കമുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ലോക്കാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെല്ലാവരുടെ മുമ്പിൽ വളരെ പ്ലീസിംഗ് ആയിട്ട് ആരോടും നോ പറയാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ ഓക്കെ അവർ അടിപൊളിയാണെന്ന് പറയും, പക്ഷേ അവരുടെ ഒരു കാര്യം കാണാൻ വേണ്ടിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒക്കെ അവനല്ലേ അല്ലെങ്കിൽ അവളല്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ വിലയൊന്നും തന്നൂന്നിരിക്കില്ല. സോ നമുക്ക് നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് ഏറ്റവും വലിയൊരു വില. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് പറ്റാരും അല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷി മിറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഗോദ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയപ്പോ മുതല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെയൊക്കെ സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന വരികൾ തന്നെയാണല്ലേ ഇത്. എവിടെയൊക്കെ ആയാലും വീണു പോവാതെ മുന്നോട്ട് തന്നെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കാനായിട്ട് നമ്മളെ നല്ല രീതിക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു സോങ്. ഈ പുതിയൊരു ആഴ്ച എന്തായാലും നമുക്ക് അത്രയും പോസിറ്റീവായിട്ട് തന്നെ തുടങ്ങുകയല്ലേ. ഈ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്കങ്ങ് ഇറങ്ങി തിരിക്കാൻ പറ്റിയാലേ പിന്നെ ലൈഫിൽ വേറെ എന്താ വേണ്ടല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാനായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഹൈ ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാനായിട്ട് ഇന്ന് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. നമ്മുടെ അടുത്തായാലും നമ്മളായാലും പലപ്പോഴും പെരുമാറുന്ന രീതി വ്യത്യസ്തമാണല്ലേ. ചിലരൊക്കെ നമ്മുടെ അടുത്ത് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാല് നമുക്ക് തന്നെ തോന്നും, ഓ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. അത്തരം ബിഹേവിയറുകൾക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചും നമ്മള് പെരുമാറുകയാണെന്നുണ്ടെങ്കിലേ ആ റിലേഷൻഷിപ്പിന്റെ ഒക്കെ അവസാനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും? വളരെ പരിതാപകരായിരിക്കും അല്ലേ അവസ്ഥ. നമ്മളോട് എങ്ങനെയാണോ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്നത്, അതേ രീതിയിൽ നമ്മളും പെരുമാറിക്കഴിഞ്ഞാല് ആ ബന്ധങ്ങളൊക്കെ എന്നേ അവസാനിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളിലെ പലരും ഇന്നും വിള്ളലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കുന്നതിന് കാരണം അതേ രീതിയിൽ നമ്മളും പ്രതികരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും മാക്സിമം ക്ഷമ പഠിക്കുക, ക്ഷമയോടുകൂടിയിട്ട് മുന്നോട്ട് നീങ്ങുക. ഒരു വാക്കോ ഒരൊറ്റ പ്രവൃത്തിയോ മതി ആ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് എൻഡ് ചെയ്യാനായിട്ട്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസ്ണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ അഞ്ജലി. ഇന്ന് നവംബർ 17. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് വേൾഡ് പ്രീമെച്യൂരിറ്റി ഡേ ആണ്. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഒരു അവയർനെസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം തന്നെ ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ശിശുമരണങ്ങളുടെ പ്രധാന കാരണമായിട്ടുള്ള ഈ പ്രീമെച്യൂർ ബർത്ത് തടയുന്നതിനും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ ശ്രമമാണ് ഈ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം എന്നുള്ളത് വെറും ഒരു ആചരണമാണ്, എന്നാൽ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വർഷം മുഴുവനും നിലനിൽക്കുന്നതാണ് കേട്ടോ. പ്രീമെച്യൂർ ബർത്തിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും ആ ഒരു കുഞ്ഞുങ്ങൾക്ക് പരിചരണം കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നെന്തായാലും ഉദ്ദേശിക്കുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടിട്ടില്ലേ, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് എല്ലാ രീതിക്കും വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും പ്രോട്ടോകോളുകളും ഉൾപ്പെടുന്നുണ്ട്. അവിടുത്തെ വിസിറ്റിംഗ് ടൈമും അവിടുത്തെ ക്ലീനിങ് രീതികളും NICU നയങ്ങളും ഒക്കെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പെരുമാറാനായിട്ട്. കുറച്ചധികം കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: എട്ടുമൺ.

കുട്ടികളെ ചെല്ലുന്ന അഴുകക്കല്ലുകൾ കൃത്യസമയത്ത് കൈവരിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് നല്ല രീതിയിൽ പങ്കുണ്ട്. അതിനെ പറ്റിയിട്ട് നല്ല കൺഫ്യൂഷനും ഉണ്ട് അല്ലേ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. പ്രീമച്യൂർ ബേബീസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു പ്രായം എന്നുള്ളത് അതൊരു തിരുത്തപ്പെട്ട പ്രായം എന്നും അറിയപ്പെടാറുണ്ട്. ആ ഒരു ടൈമിങ്ങും അവരുടെ ആ വളർച്ചാ പ്രക്രിയകളും വളരെ നല്ല രീതിക്ക് തന്നെ ഒബ്സർവ് ചെയ്യേണ്ടത് പാരൻസിൻ്റെ കടമയാണ് കേട്ടോ. വളരെ വലിയൊരു ക്ഷമയോടുകൂടിയിട്ട് തന്നെ അവരുടെ ഓരോ ഇയർ ബൈ ഇയർ ഗ്രോത്തും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. 33-34 ആഴ്ചയിൽ താഴെ പ്രായമുള്ള പ്രീമച്യർ ബേബികൾക്ക് ട്യൂബുകൾ വഴിയാണ് ആദ്യമായിട്ട് ഭക്ഷണം നൽകി തുടങ്ങുക. പ്രൊമോട്ടർ സ്റ്റിമുലേഷൻ എക്സസൈസ്, പോഷകാഹാരമില്ലാത്ത സക്കിംഗ് തുടങ്ങിയ രീതികൾ പിന്തുടർന്നിട്ട് നേരത്തെയുള്ള ഓറൽ ഫീഡിങ്ങും നേരിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം.

Hi, hello, welcome back, and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. നമ്മുടെ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പ്രീമച്യൂർ ബേബീസിനെ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കാം, അവരുടെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു അല്ലേ. പ്രീമച്യൂർ ബേബീസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നതാണ് ഈ ഇൻഫെക്ഷൻ ചാൻസസ്. അണുബാധ തടയാനായിട്ട് നല്ല രീതിയിൽ തന്നെ ശുചിത്വ പ്രിക്വേഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണ് കാണാനായിട്ട് ധാരാളം പേര് വരും, റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ കാണാനായിട്ട് വരും. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓപ്പണായിട്ട് പറയാം, നമുക്ക് പ്രീമച്യൂർ ബേബിയാണ്, അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ മതിയേ എന്നുള്ളത്. നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്. കംഗാരു പരിചരണം കേട്ടിട്ടുണ്ടോ? കംഗാരുവിൻ്റെ പ്രത്യേകത എന്താ? കംഗാരു അതിന് മുൻപിലുള്ള സഞ്ചിയിലായിട്ട് കുഞ്ഞിനെ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ട് നടക്കും. അതുപോലെ തന്നെ അമ്മമാരുടെ ചൂട് നല്ല രീതിക്ക് കുഞ്ഞിനെ പകർന്നു കിട്ടാനായിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും കുഞ്ഞിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പരിചരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. വയറിനകത്ത് കിടന്നിട്ടുള്ള ആ ഒരു ചൂടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഒരു നെഞ്ചിനകത്തു നിന്ന് കിട്ടുന്ന ഒരു ചൂട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ വലുത് തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണിത്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: My Radio 90FM கேட்டறிஞர் கூட்டுகூடா.
1: Hey, man, what's the name?

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. റൂം ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ട് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചൂടാക്കി നിലനിർത്താനായിട്ട്. കുഞ്ഞിനെ ഏകദേശം 2 കിലോ ഭാരം എത്തുന്നത് വരെ കുളിപ്പിക്കുക എന്നുള്ള ചടങ്ങും കൂടെ ഒഴിവാക്കുക കേട്ടോ. BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള മെയിൻ വാക്സിനേഷൻസ് ഡിസ്ചാർജിന് മുൻപായിട്ട് തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും വാക്സിൻസ് മിസ്സാക്കാൻ പാടില്ല. അതിനുശേഷമുള്ള വാക്സിനേഷനും നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് അതാത് സമയങ്ങളിൽ തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആർട്ടിഫിഷ്യൽ മിൽക്കിൻ്റെ യൂസേജ് ഇല്ലാതെ അമ്മമാർ നൽകുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അധിക ആരോഗ്യ ഗുണങ്ങൾ നൽകാനായി ഇതിനും നല്ലൊരു മരുന്ന് വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ഏകദേശം 1.5 കിലോ മുതൽ 1.8 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള കുഞ്ഞുങ്ങളിലെ വേഗത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് മുലപ്പാൽ ഫോർട്ടിഫയറുകൾ സഹായിക്കാറുണ്ട്. പ്രീമച്യൂർ ബേബീസിന് പ്രായത്തിനനുസരിച്ചിട്ട് ബ്രെയിൻ അൾട്രാസൗണ്ട്, ഹിയറിംഗ് സ്കാനിങ്, ബ്ലൈൻഡ്നെസ് തടയുന്നതിനായിട്ട് റെറ്റിനോപ്പതി സ്ക്രീനിങ്, തൈറോയ്ഡ് സ്ക്രീനിങ്, മഞ്ഞപ്പിത്തത്തിനായിട്ടുള്ള സ്ക്രീനിങ് എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സ്ക്രീനിങ് പരിശോധനകൾക്ക് അവരെ വിധേയരാക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പ്രീമച്യൂർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതയാത്ര എന്ന് പറയുന്നത് കുറച്ചധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളത് അവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാലും അറിവും ബാക്ക് സപ്പോർട്ടും ഹെൽത്ത് പ്രൊട്ടക്ഷൻ വിദഗ്ധരുടെ സഹകരണവും ഇതിലൊക്കെ കൂടെ പാരൻസിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഓരോ ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഓർ നമ്മൾ പങ്കെടുക്കുന്ന ആ ഒരു ഇവൻ്റ് പ്രോഗ്രാം അതുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ ഒരാളെ ഡേറ്റ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. റെഡ് കളർ അല്ലെങ്കിൽ ബർഗണ്ടി കളർ ഓർ ബ്ലഷ് പീച്ച് ഈ മൂന്ന് കളറുകളായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് വരിക ആ ഒരു സിറ്റുവേഷന്. അത് ശരിക്കും നമ്മളെ വാമായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കും. ജോബ് ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പൗഡർ ബ്ലൂവോ സോഫ്റ്റ് ഗ്രേയോ കളേഴ്സിലുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. നമ്മളെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടും ഗ്രൗണ്ടഡ് പേഴ്സൺസ് ആയിട്ടും കാണിക്കാനായിട്ട് ഈ നിറങ്ങൾക്ക് സാധിക്കും. നെറ്റ്വർക്കിംഗ് ഇവൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീപ്പ് മെറൂണോ ബേൺഡ് ഓറഞ്ച് അതുപോലെയുള്ള കളേഴ്സ് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഈ കളേഴ്സിന് ഒരു ബോൾഡ്നെസ് നൽകാനും യൂണീക്നെസ് നൽകാനും സാധിക്കും. കോമൺ ആയിട്ട് ഒരു നല്ല ഇംപ്രഷനൊക്കെ ഉണ്ടാക്കാനായിട്ടേ എപ്പോഴും നല്ലത് സോഫ്റ്റ് കളേഴ്സോ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ്. സാഗ്രീൻ, ബട്ടർ യെല്ലോ, പീച്ച്, ലാവൻഡർ ഇത്

വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സും ഒക്കെ വളരെ അട്രാക്റ്റീവ് തന്നെയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കളർ കോഡ് ഒന്നും മറക്കണ്ട, തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കുറച്ചു ദിവസമായില്ലേ നമ്മള് സ്വീറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ആക്കിയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയാലോ. വെൽക്കം ബാക്ക് ആൻഡ് വൺസ് അഗൈൻ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ അഞ്ജലി. നമ്മുടെ ഇന്നത്തെ സ്വീറ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ഹെൽത്തി ആണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇഡ്ലി പാത്രത്തില് നല്ലപോലെ ആവിയേറ്റാനായിട്ട് വെക്കുക. ആവിയൊക്കെ കയറി വെന്ത് കഴിയുമ്പോഴേ കൈ വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂട്ടിട്ട് ഇട്ടുകൊടുക്കുക. അത് നല്ലപോലെ യോജിപ്പിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഒക്കെ പരുവത്തിന് അങ്ങാക്കി എടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പരത്തിയോ നീളത്തിലോ ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് അത് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ഈസി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റ് അങ്ങ് റെഡി ആയിട്ടുണ്ടേ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാനായിട്ട് മറക്കണ്ട. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

ஹலோ, ஒன்ஸ் அகேன் வெல்கம் பேக் அண்ட் வெரி வெரி வெரி குட் ஆஃப்டர்நூன் டியர் லிஸ்னர்ஸ். இட்ஸ் மீ ஆர்ஜே அஞ்சலி வித் யுவர் ஃபேவரட் ஷோ மேஜிக் லாஜிக், ஆன்லி ஆன் யுவர் ஃபேவரட் ஸ்டேஷன் மை ரேடியோ 90 FM. நாளെ ഉണ്ടാവോ இல்லையோ എന്നുള്ളതിന് ഒരു ഉറപ്പില്ല അല്ലേ? എന്നാലും നമ്മൾ അലാറം വെക്കാനായിട്ട് മറക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല, അത് കറക്റ്റായിട്ട് വെക്കാറുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ കാര്യം അത്ര തന്നെ ഉള്ളൂ കേട്ടോ, കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. എന്നാലും ഒരു ശുഭാപ്തി വിശ്വാസം കൂടെ തന്നെ വേണം, എല്ലാം ശരിയാവുന്നേ. ശരിയാവാണ്ട് എവിടെ പോവാനാ? ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്ത് തന്നെ ഇരിക്കുന്നത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് വരുമ്പോഴാണ് ഡിപ്രഷൻ അടിച്ച് ആകെ സാഡിസ്റ്റായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുള്ളത്. ഇന്ന് ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും വളരെ വലിയ പ്രതീക്ഷകളോടും കൂടിയിട്ടിരിക്കുക, അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയല്ലേ ഞാനും എന്നും വിട പറയാറുള്ളത്. ഇറ്റ്സ് മീ ആർജേ ആഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂ.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ധീരജ് ജാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യകൃത്യ സമയത്ത് തന്റെ ഏതൊക്കെയാണോ പരിപാടീസ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ. ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ സംടൈംസ് നമുക്ക് വലിയൊരു ആശ്വാസ പോടുകയാണല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ഒരാളെ ഫോൺ എടുത്തിട്ട് അവരെ സമയം മാറ്റിവെച്ച് നമ്മൾക്ക് വേണ്ടി ഒരാൾ

0: സമയം മാറ്റി വെച്ചോ കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് തരുമ്പോൾ, നമ്മുടെ പാരന്റ്സ് ഒക്കെ കുക്ക് ചെയ്ത് തരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ചില കാര്യങ്ങൾ ചിലർക്ക് അത് വലിയ കാര്യമായിരിക്കും, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഒരു ചെറിയ വേർഡ് മതിയില്ലേ ആ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട്. എന്തായാലും ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെങ്കിലും ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂട്ടോ. എന്തായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം കളർഫുൾ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതും വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്, കൊള്ളാം സുന്ദരിയാണ്.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What did you say?
1: என் ஹிருதய கூட்டிலே நின் ஹிருதயம் கோர்க்குமோ, இரு உயிர்கள் சேர்க்குமோ, ஒன்னாயிடுமோ.
2: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുമല്ലേ, ഇതും കടന്നു പോകും, അല്ലെങ്കിൽ എല്ലാം ശരിയാവും, അതിനേതായ സമയമുണ്ട് എന്നൊക്കെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇരുട്ടായാലും അതുപോലെ തന്നെ രാത്രിയായാലും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ പകൽ വെളിച്ചം വരും എന്നുള്ളൊരു പ്രതീക്ഷ. പ്രതീക്ഷകളൊക്കെ നല്ലതാണ്, അതിനോടൊപ്പം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്നും വരാനായിട്ട് പോകുന്നില്ല, ഒന്നും നമ്മൾക്ക് കിട്ടാറായിട്ട് പോകുന്നില്ല. സോ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, പക്ഷെ ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷകളൊക്കെ നല്ലതാണ്, അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലേ. ചിലപ്പോൾ സമയമെടുത്തു എന്ന് വരാം, പക്ഷെ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക, നമ്മളിൽ തന്നെ വിശ്വസിക്കുക അല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ് ജാനകിയാണ്. യെസ്, അപ്പത്തേ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു സമയമായിരിക്കാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഒട്ടും സമയം കളയാതെ ദാ പിടിച്ചു നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഇന്ത്യൻ ഫ്ലാഗ്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഇന്ത്യൻ ഫ്ലാഗ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും മൊത്തം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നിറയിട്ടുണ്ടല്ലേ. എന്ന് പറയുന്ന മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2013 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി മൂവിയാണ്. സോനം നായർ സംവിധാനം ചെയ്ത് കൗമാരക്കാരുടെ ജീവിതത്തിലെ യഥാർത്ഥ്യങ്ങളും ആത്മവിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച ഗിപ്പി എന്ന ചിത്രത്തെ കുറിച്ചാണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവരുടെ സിനിമയിലെ പേര് പോലെ തന്നെ ഗിപ്പി എന്നൊരു പെൺകുട്ടി കഥയാണ് ഇതിൽ പറയുന്നത്. അമിത വണ്ണം കാരണം സ്കൂളിൽ അവള് നിരന്തരം പരിഹാസവും അതുപോലെ തന്നെ ബുള്ളിംഗ് ഒക്കെ നേരിടുകയാണ്. അതിനോടൊപ്പം തന്നെ പഠന സമ്മർദ്ദം, ഫ്രണ്ട്ഷിപ്പ്, ആദ്യ പ്രണയത്തിന്റെ വികാരങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും ആ ഒരു കഥയിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ പറ്റും. ഓക്കേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയൻ ധീരാജേഷ് അനഗിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഗിപ്പി സിനിമയെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതല്ല, നമ്മൾ എപ്പോഴും നമ്മളെങ്ങനെ കാണുന്നു എന്നതാണല്ലോ നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള സന്ദേശമാണ് എല്ലാ കൗമാരക്കാരും അതുപോലെ തന്നെ മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ കാണേണ്ട പ്രചോദനകമായ ഒരു ചിത്രമാണ് ഗിപ്പി. അതുപോലെ പലപ്പോഴും പല ഘട്ടത്തിലും എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ജീവിക്കുന്നതല്ല ശരിയെന്ന് ഗിപ്പി മനസ്സിലാക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ചില റിയലൈസേഷൻസ് ആണ്. എന്താണ് എന്ന ഒരു സിനിമ കണ്ടു തന്നെ അറിയണം കേട്ടോ. എന്തായാലും നമ്മുടെ ഗിപ്പിയുടെ യാത്രയെ പറയുന്നതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം വടിപൊളി ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയൻ ധീരാജേഷ് അനഗിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഗിഫി മൂവിയിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ജീവിക്കുന്നതല്ല ശരിയെന്ന് ഗിഫി മനസ്സിലാക്കാണ്. സ്വന്തം കഴിവിലും വ്യക്തിത്വത്തിലും വിശ്വസിക്കാൻ അവൾ തുടങ്ങുന്നു. തുടർന്ന് സ്കൂളിലെ സ്റ്റുഡന്റ് കൗൺസിലിംഗ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവൾ തീരുമാനിക്കുന്നതും എല്ലാവരും അവളെ ചെറുതായി കാണുമ്പോഴും ധൈര്യത്തോടെ അവൾ തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ സഹപാഠികളുടെ പിന്തുണ നേടുകയും ചെയ്യുന്നു. ഈ യാത്രയിൽ ഗിഫി ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യം രൂപത്തിലല്ല, ആത്മവിശ്വാസത്തിലും നല്ലൊരു മനസ്സിലാണല്ലേ. മറ്റുള്ളവരുടെ പരിഹാസം തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകാൻ അവൾ അനുവദിച്ചിരുന്നില്ല. അവസാനം ഗിപ്പി വിജയിക്കുന്നതിലുപരി സ്വയം അംഗീകരിക്കുകയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. അതുകൊണ്ട് ഗിപ്പി ഒരു സാധാരണ സ്കൂൾ സിനിമയായല്ല, സ്വയം സ്നേഹിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും പ്രചോദനം നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന കേട്ടറിഞ്ഞൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഗപ്പി മൂവിയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലെ മലയാളത്തിലെ ഗപ്പി ആണല്ലേ. അപ്പൊ അത് തെറ്റിപ്പോണ്ട ഞാൻ ഉദ്ദേശിച്ചത്, കവിയുടെ ഉദ്ദേശിച്ചത് 2013 റിലീസായ ഹിന്ദി മൂവിയായ ഗപ്പിയുടെ കാര്യമാണ്. ആ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളാണല്ലേ പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസമാണെന്നും അതുപോലെ നമ്മളെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലേ പറയുന്നത്. ഈ ബോഡി ഷെയ്മിങ്ങും ബുള്ളിങ്ങും ആത്മവിശ്വാസം സ്വയം അംഗീകരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ വളരെ ലളിതമായിട്ടാണ് ഹൃദയസ്പർശിയായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും ഈ ഒരു സിനിമ വളരെ പ്രശസ്തമാണല്ലേ. ഈ ഒരു സിനിമയിലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗപ്പിയായി അഭിനയിച്ച റിയാ ദിയയുടെ ആദ്യ സിനിമയായിരുന്നു എന്നുള്ളതാണ്. ഇനിയും ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, നമ്മളെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കൂട്ടായിട്ട് നമ്മൾക്ക് തോന്നും. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജേഷ് അടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി നമ്മുടെ മമ്മൂക്ക ഫാൻസാർക്ക് ആഘോഷിക്കാനുള്ളതാണല്ലേ, മികച്ച നടനുള്ള 4th പുരസ്കാരം നമ്മുടെ മമ്മൂക്ക തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആരാധകരും അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രവും കുറിപ്പുമാണ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഈ അച്ഛനും മകനും തമ്മിലുള്ള സാങ്കല്പിക സംഭാഷണത്തിന്റെ രൂപത്തിലായിരുന്നു ദുൽഖറിന്റെ പോസ്റ്റ്. ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ നടൻ എന്ന നിലയിൽ ഏറ്റവും പുതിയ തലമുറയിലെ താരങ്ങളെ പോലും പ്രചോദിപ്പിക്കുന്ന നമ്മുടെ മമ്മൂക്കയുടെ അഭിനയ അഭിനിവേശത്തെ കൂടി വരച്ചിട്ടുണ്ട് ദുൽഖർ. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ആരാധകർക്ക് ഒരു സന്തോഷമാണ്, അതുപോലെ തന്നെ ആഘോഷമാണ്. ഏതായാലും ഈ ഒരു ആഘോഷമൊക്കെ പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജ്യ ചോദന.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, വെള്ളിത്തിരയിൽ ക്രിസ്റ്റഫർ നോളൻ ക്യാമറ കൊണ്ടെഴുതിയ ഇതിഹാസം. ട്രോജൻ യുദ്ധത്തിന് ശേഷം സ്വന്തം നാടിനെയും തന്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും തേടി ഒഡിസിയോസ് നടത്തുന്ന മഹായാത്രയാണ് ഒഡീസി. ഇത് ഹോമറിന്റെ ഒഡീസി അല്ല, BC 8th നൂറ്റാണ്ടിൽ ഹോമർ എഴുതിയ ആ ഇതിഹാസ കാവ്യത്തിന്റെ ലോക സിനിമയുടെ ക്രിസ്റ്റഫർ നോളൻ എഴുതിയ പുതിയ വ്യാഖ്യാനമാണ്. ഇത് ഇതിഹാസം വായിക്കുമ്പോഴും അതിലെ പല സംഭവങ്ങളും അവിശ്വസനീയമായ കെട്ടുകഥകളായി തോന്നാം. എന്നാൽ ഒഡീസി വെള്ളിത്തിരയിൽ കാണുമ്പോൾ അതൊന്നും കെട്ടുകളല്ലെന്നും യഥാർത്ഥമാണെന്നും കാണികൾക്ക് തോന്നിപ്പോവും. മേക്ക് ബിലീഫ് എന്ന പരിപാടി വൃത്തിയായി ചെയ്യുന്നതിൽ ക്രിസ്റ്റഫർ നോളനേക്കാൾ മികച്ചൊരു സംവിധായകൻ ഇല്ല എന്ന് തന്നെ പറയാം. യെസ്, എന്തായാലും ഈ ഒരു ചിത്രത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ശരണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: യെസ്,
0: ചരിത്രം പറയുന്ന ഒരു വാർ മൂവിയോ ചോര ചുറ്റിത്തെറിക്കുന്ന സീനുകളോ ചെകിട്ടടിപ്പിക്കുന്ന ശബ്ദമോ അതിഭീകര ഗ്രാഫിക്സോ പ്രതീക്ഷിച്ച് ടിക്കറ്റ് എടുത്ത് സീറ്റിൽ കയറിയിരിക്കേണ്ട, ഇത് വേറെ കളിയാണ്. തിയേറ്ററിൽ കണ്ടനുഭവിക്കേണ്ട വിഷ്വൽ ട്രീറ്റ് ആണ് ഒഡീസി. വ്യക്തതയുള്ള വലിയ കാഴ്ചകൾ, നിയന്ത്രിത ശബ്ദ സംവിധാനം, കൈവിട്ട അഭിനയമല്ല, കൈവിട്ടുള്ള ചോരക്കളിയല്ല, പകരം ഒഡീസി എന്ന പോരാളിയുടെ മനസ്സിനൊപ്പം കാണികളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകുകയാണല്ലേ നോളൻ. അതുപോലെ തന്നെ ഈ ഒരു സിനിമ അനാവശ്യമായി കാണികളെ ത്രില്ലടിപ്പിക്കുകയോ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഡീസി എന്ന സിനിമയ്ക്ക് പോരായ്മകളുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഒരു സാധാരണ യുദ്ധ സിനിമ കാണുമ്പോൾ കാണിയും അതേ അക്രമങ്ങൾ അനുകരിക്കാൻ പ്രേരിപ്പിക്കപ്പെടാം. എന്നാൽ യുദ്ധങ്ങൾ ഇത്രമാത്രം വേദനയേറിയതാണെന്ന തിരിച്ചറിവ് കാണിക്ക് നൽകുന്നിടത്താണ് ഒരു സിനിമ മികച്ച സിനിമയായി മാറുന്നത്. ഈ സിനിമ ഇതിഹാസ തുല്യമായി മാറിയതും. ഏതായാലും സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ശരണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ശനകിയാണ്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പൊടി തട്ടിയെടുക്കാനായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം എന്താണ്, ഏതാണ് എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം: വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഇന്ത്യൻ ഫ്ലാഗ്? വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് ഇന്ത്യൻ ഫ്ലാഗ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയ കളർഫുൾ വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ചടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ തീ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ സമയം 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആക്കാറായി. അപ്പോ ഇന്ന് പോകുന്നതിന് മുൻപ് എന്റെ ലിസ്നസിനോട് പറയാനായിട്ടുള്ളത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതീക്ഷകളൊക്കെ ആകാം, പക്ഷേ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണല്ലേ. ഇപ്പൊ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയി പോകണം എന്നില്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണും. സ്ട്രെയിറ്റ് ആയി പോയാൽ എങ്ങനെയാണല്ലേ, സോ എല്ലാരും കാണും, അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോവാ എന്നുള്ളതാണ്. അതൊരു അഡ്വെഞ്ചർ പോലെയാണല്ലേ. അപ്പൊ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ കൃത്യ സമയത്ത് തന്നെ ഒരുപാട് വിശേഷങ്ങളുമായി കേട്ടുമുട്ടാ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ട് കൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരജ് ചടകി signing off now.

യാത്ര, മറ്റൊരാളുടെ ജോലി, മറ്റൊരാളുടെ ജീവിതശൈലി, ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ജീവിതം ഇതുപോലെയല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഓരോരുത്തരുടെയും ജീവിതയാത്ര വ്യത്യസ്തമാണ്. ഒരാൾ ഇന്ന് എത്തി നിൽക്കുന്നിടത്ത് എത്താൻ വർഷങ്ങളായ പരിശ്രമം ഉണ്ടായിരിക്കാം. അത് കാണാതെ ഫലം മാത്രം കണ്ടാണ് നമ്മൾ പലപ്പോഴും സ്വയം വിലയിരുത്തുന്നത്. താരതമ്യം ചിലപ്പോൾ പ്രചോദനമാവാം, പക്ഷേ അത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇന്നലെയിലെ നമ്മളെക്കാൾ ഇന്ന് അല്പം മെച്ചപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥ വിജയം. അതിനാൽ സുഹൃത്തുക്കളെ, മറ്റുള്ളവരുടെ ജീവിതത്തിനായി നിങ്ങളുടെ ജീവിതത്തെ അളക്കാതെ നിങ്ങളുടെ സ്വന്തം വളർച്ചയെ ആഘോഷിക്കൂ. കാരണം നിങ്ങളെപ്പോലെ മറ്റാരുമില്ല. നിങ്ങളുടെ യാത്രയും അതുപോലെ തന്നെ അതുല്യമാണ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ സോമിൽ ചെയ്തു.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ച് സോമിൽജീത്. താരതമ്യത്തിൻ്റെ മറ്റൊരു വശം നമ്മുടെ സന്തോഷത്തെയും ബാധിക്കുന്നതാണ്. പലപ്പോഴും നമുക്ക് ഉള്ള നല്ല കാര്യങ്ങളേക്കാൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കാൻ നമുക്ക് കഴിയാതെ പോകും. നല്ല കുടുംബം, ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ, ആരോഗ്യം, മനസമാധാനം എന്നിവയെല്ലാം പണത്താലോ പ്രശസ്തിയാലോ അളക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ താരതമ്യത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവയുടെ മൂല്യം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതിനാൽ ജീവിതത്തിൽ എന്തൊക്കെയില്ല എന്നതിലുപരി എന്തൊക്കെയുണ്ട് എന്നതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നന്ദിയുള്ള മനസ്സ് വളർത്തുമ്പോൾ ആത്മവിശ്വാസവും സന്തോഷവും സ്വാഭാവികമായി വർദ്ധിക്കും. ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് പലപ്പോഴും നമ്മൾ ഇതിനകം സ്വന്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ എന്നത് മറക്കാതിരിക്കാം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ച് സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽജീത്. മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പേരുകളിലൊന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ. കഥ പറയുന്നതിലെ വ്യത്യസ്തമായ ശൈലിയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന സമീപനവുമാണ് അദ്ദേഹത്തെ പ്രത്യേകതയുള്ള സംവിധായകനാക്കുന്നത്. 1972 പുറത്തിറങ്ങിയ സ്വയംവരം മുതൽ എലിപ്പത്തായം, മതിലുകൾ, വിധേയൻ തുടങ്ങി നിരവധി സിനിമകളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാഷ സമ്മാനിച്ചു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അദ്ദേഹം പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്നും സിനിമാ പ്രേമികൾക്ക് പഠന വിഷയമാണ്. സിനിമ വെറും വിനോദമല്ല, സമൂഹത്തെയും മനുഷ്യ മനസ്സിനെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമമാണെന്ന് തൻ്റെ സൃഷ്ടികളിലൂടെ തെളിയിച്ച കലാകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളത്തിൻ്റെ അഭിമാനമായ ഈ മഹാനായ ചലച്ചിത്രകാരനെ ഹൃദയം നിറഞ്ഞ ആദരം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽ ജീത്. ഒരു കലാകാരൻ്റെ മഹത്വം അദ്ദേഹം സൃഷ്ടിച്ച കൃതികളിൽ മാത്രമല്ല പിന്നീട് വരുന്ന തലമുറകളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിലുമാണ് അളക്കാക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സംവിധായകൻ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ നിരവധി യുവ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രചോദനമായ ഒരു ഗുരുവുമാണ്. സിനിമയുടെ സാങ്കേതിക വശങ്ങളിലും കലാപരമായ അവതരണങ്ങളിലും അദ്ദേഹം കൊണ്ടുവന്ന പുതുമകൾ ഇന്നും പഠിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ചലച്ചിത്ര മേളകളിൽ മലയാള സിനിമയെ പരിചയപ്പെടുത്തുന്നതിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അതിരുകൾ മറികടന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ പൊതുവായ അനുഭവങ്ങൾ പറയാൻ സിനിമയ്ക്ക് കഴിയുന്നുവെന്ന് അദ്ദേഹം തൻ്റെ സൃഷ്ടികളോടെ തെളിയിച്ചു. കലയിൽ ആത്മാർത്ഥതയും ക്ഷമയും എത്ര പ്രാധാന്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലം എത്ര മുന്നോട്ട് പോയാലും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേര് മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ആദരവോടെ ഓർമ്മിപ്പിക്കപ്പെടും. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ച് സോമിൽജീത്. സിനിമയുടെ ലോകത്ത് പലരും കാലഘട്ടത്തിൻ്റെ രീതികൾക്കനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ സ്വന്തം കാഴ്ചപ്പാടിലും കലാപരമായ മൂല്യങ്ങളിലും ഉറച്ചു നിന്ന വ്യക്തിത്വമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഒരു സൃഷ്ടിക്ക് ജനപ്രീതി ലഭിക്കുന്നതിലുപരി അതിനെ ദീർഘകാല പ്രശസ്തി ഉണ്ടാകണമെന്ന ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ രീതികളിൽ കാണാൻ കഴിഞ്ഞത്. മാറ്റങ്ങൾ അതിവേഗം സംഭവിക്കുന്ന ഇന്നത്തെ കാലത്തും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പുതുതലമുറയ്ക്ക് വഴികാട്ടിയായി തുടരുന്നു. സിനിമയെ ഒരു കലാരൂപമായി കാണാനും അതിൻ്റെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാനും നിരവധി ആളുകളെ പ്രേരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും മനുഷ്യജീവിതത്തെ ചെറിയ നിമിഷങ്ങളെയും വലിയ ആർഭാടങ്ങളില്ലാതെ അവതരിപ്പിക്കുന്ന സമീപനം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾക്ക് ഒരു പ്രത്യേക

തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ യാത്ര കലയുടെ ശക്തിയെക്കുറിച്ചും സൃഷ്ടിയുടെ മൂല്യത്തെക്കുറിച്ചും നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ RJ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽജീത്. ഒരു സിനിമ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അത് പ്രേക്ഷകരുടെ മനസ്സിൽ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷവും ചില സിനിമകൾ ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുന്നത് അവയുടെ ആഴം കൊണ്ടാണ്. അത്തരത്തിലുള്ള സൃഷ്ടികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയെ വെറും കഥപ്പറച്ചിലിൻ്റെ ഉപാധിയായി കാണാതെ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ രേഖപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക രേഖയെയും അദ്ദേഹം സമീപിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമുക്ക് ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതികളും മൂല്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ സ്പന്ദനങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇത് ഡിജിറ്റൽ യുഗത്തിൽ സിനിമയുടെ രൂപവും അവതരണവും മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു സൃഷ്ടിക്ക് ആവശ്യമായ നിരീക്ഷണ ശക്തി, ക്ഷമ, ആത്മാർത്ഥത എന്നിവയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നു. കലയിൽ സ്ഥിരത പുലർത്തുകയും സ്വന്തം കാഴ്ചപ്പാടിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിലെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്നു. അതിനാൽ തന്നെ ഒരു സംവിധായകൻ എന്നതിലുപരി ഇന്ത്യൻ സാംസ്കാരിക ലോകത്തിൻ്റെ വിലപ്പെട്ട ശബ്ദങ്ങളിലൊന്നായി അടൂർ ഗോപാലകൃഷ്ണൻ എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നതിൽ സംശയമില്ല. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽജീത്. ഒരു കലാകാരൻ്റെ നേട്ടങ്ങൾ പുരസ്കാരങ്ങളിലോ അംഗീകാരങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല, അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന ചിന്തകളിലും പ്രചോദനങ്ങളിലുമാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം. ആ നിലയിൽ നോക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ മലയാളികൾക്ക് നൽകിയ ഏറ്റവും നല്ല സമ്മാനം ചിന്തിക്കാൻ പ്രേരിക്കുന്ന ഒരു കലാ സംസ്കാരമാണ്. തലമുറകൾ മാറിയാലും ആ നല്ല സൃഷ്ടികൾ കാലാകരണപ്പെടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ യാത്രകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാർത്ഥതയോടെയാണെങ്കിലും കലയോടുള്ള അർപ്പണത്തോടെയും മുന്നോട്ട് പോകുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എന്നും നിലനിൽക്കുമെന്ന സന്ദേശവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇന്നത്തെ ഈ ചെറിയ ഓർമ്മപ്പെടുത്തലൂടെ ഒരു മഹാനായ ചലച്ചിത്രകാരനെയും അദ്ദേഹത്തിൻ്റെ കലയോടുള്ള അർപ്പണബോധത്തെയും ആദരിക്കുകയാണ് നാം ചെയ്യുന്നത്. ഇനിയും ആ മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ അഭിമാനത്തോടെ അടു ഗോപാലകൃഷ്ണൻ എന്നും നിലനിൽക്കും. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽജീത്. നല്ല പുസ്തകം നമ്മളുടെ ചിന്തകളെ മാറ്റിമറിക്കാനും ജീവിതത്തെ പുതിയൊരു കണ്ണിലൂടെ കാണിക്കാനും കഴിയും. അത്തരത്തിൽ വായനക്കാരുടെ ഇടയിൽ ഏറെ ശ്രദ്ധ നേടിയ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. യുവ തലമുറയുടെ ചിന്തകൾ, ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ജീവിതത്തെ വെല്ലുവിളികൾ എന്നിവയെ വളരെ ലളിതമായ ഭാഷയിലും ഹൃദയസ്പർശിയായ അവതരണത്തിലുമാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതയാത്രയിൽ അനുഭവങ്ങളും ബന്ധങ്ങളും എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നത് ഈ കൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും ആത്മബന്ധങ്ങളെക്കുറിച്ചും ഈ പുസ്തകം സംസാരിക്കുന്നത്. വായന എന്നത് അറിവ് നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല, നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കാനുള്ള ഒരു വഴിയുമാണെന്ന് റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള പുസ്തകങ്ങൾ തെളിയിക്കുന്നു. അതിനാൽ ഇതുവരെ ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വായനാ പട്ടികയിൽ തീർച്ചയായും ഉൾപ്പെടുത്തൂ. ഒരു നല്ല കഥയോടൊപ്പം ജീവിതത്തെക്കുറിച്ചുള്ള ചില മനോഹരമായ തിരിച്ചറിവുകളും ഈ പുസ്തകം നിങ്ങൾക്ക് സമ്മാനിച്ചേക്കാം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

പേജിൽ അവസാനിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. വായിച്ചു തീർന്ന ശേഷവും അതിലെ കഥാപാത്രങ്ങളും ആശയങ്ങളും നമ്മളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നല്ല സാഹിത്യത്തിൻ്റെ ശക്തി. ഒരു കഥ നമ്മളെ ചിരിപ്പിക്കാം, ചിന്തിപ്പിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കാം. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ തലമുറകൾ കടന്ന് വായിക്കപ്പെടുന്നു. പുതിയ പുസ്തകങ്ങൾ തേടിപ്പിടിക്കാനും വായനയുടെ ലോകം കൂടുതൽ ആസ്വദിക്കാനും സമയം കണ്ടെത്തൂ. അറിവും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഈ മനോഹരമായ കൂട്ടുകാരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ RJ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽജീത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒന്ന് മാറി പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഒരു യാത്ര പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ തമിഴ്നാട്ടിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനായ കോത്താഗിരി തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കോത്താഗിരി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയേക്കാൾ ശാന്തവും തിരക്ക് കുറവുമുള്ള ഈ പ്രദേശം പ്രകൃതി സ്നേഹികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ്. പച്ചപ്പാർന്ന തേയിലത്തോട്ടങ്ങൾ, മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകൾ, തണുത്ത കാലാവസ്ഥ എന്നിവയാണ് കോരത്തിരിയുടെ പ്രധാന ആകർഷണങ്ങൾ. കോടനാട് വ്യൂ പോയിൻ്റ്, കാതറിൻ വെള്ളച്ചാട്ടം, ലോങ്വുഡ് ഷോലെ തുടങ്ങിയ സ്ഥലങ്ങൾ ഇവിടുത്തെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ മലകൾക്ക് മുകളിലൂടെ ഒഴുകി വരുന്ന മൂടൽമഞ്ഞിൻ്റെ കാഴ്ച മനസ്സിനെ ഏറെ ആകർഷിക്കും. കൂടാതെ നീലഗിരി മേഖലയിലെ തനത് സംസ്കാരവും ഗ്രാമീണ ജീവിത രീതിയും അടുത്തറിയുവാനും കോത്തഗിരി അവസരം നൽകുന്നു. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽജീത്. ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ചിത്രങ്ങളിലൂടെയോ വീഡിയോകളിലൂടെയോ കാണുന്നതിലും അതിനെ നേരിൽ അനുഭവിക്കുന്നതിലാണ് കൂടുതൽ മാധുര്യം. ഓരോ നാടിനും അതിൻ്റേതായ കഥകളും പ്രത്യേകതകളുമുണ്ട്. അത്തരം കഥകൾ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യാത്ര. പുതിയ ആളുകളെയും സംസ്കാരങ്ങളെയും പരിചയപ്പെടാനും ലോകത്തെ കൂടുതൽ വിശാലമായി മനസ്സിലാക്കാനും യാത്രകൾ സഹായിക്കുന്നു. അതിനാൽ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ചെറിയ യാത്രകൾക്കായി സമയം കണ്ടെത്തൂ. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർച്ചേ സോമിൽജീത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് യുവർ ആർച്ചേ സോമിൽ ജീത്. എത്ര പെട്ടെന്നാണ് അല്ലേ 3 മണിക്കൂർ കഴിഞ്ഞത്, നമ്മുടെ ഷോ എൻഡ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ കഥയും സമയവും ലക്ഷ്യവുമുണ്ട്. ചിലർ വേഗത്തിൽ മുന്നേറുമ്പോൾ ചിലർ പതുക്കെയായിരിക്കും വളരുന്നത്. എന്നാൽ വേഗതയല്ല മുന്നോട്ടുള്ള യാത്ര തുടരുന്നതാണ് പ്രാധാന്യം. സ്വന്തം കഴിവുകളെ വിശ്വസിക്കുകയും ചെറിയ മുന്നേറ്റങ്ങളെ പോലും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്താവുന്നു. മറ്റാരാകാനും ശ്രമിക്കാതെ ഏറ്റവും മികച്ച നിങ്ങളാകാൻ ശ്രമിക്കൂ. കാരണം ഈ ലോകത്ത് നിങ്ങളുടെ സ്ഥാനം നിറയ്ക്കാൻ മറ്റാരുമില്ല. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ആർജെ സോമിൽജീത്. ഗുഡ് നൈറ്റ്, ബൈ ബൈ.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കാക്കക്കുയിലേ കാക്കക്കുയിലേ കറുകെ കുറുകെ കുറുകി കുറുവാൽ